സൂറ ബനി ഇസ്രായേൽ പിൻസല്ല സമസി പാറാം ആയത് നമ്പർ 80. സൂറ ബനി ഇസ്രായേൽ പിൻസല്ല സമസി പാറാം ആയത് നമ്പർ 80. اللهم صل على سيدنا